ദീപ്സ് അൺപ്ലഗ്ഡ്. നേപാലി ആർട്ടിസ്റ്റ് സിംഗേഴ്സ്ഹരുക്കാ അൺപ്ലഗ്ഡ് ഗീതരു സുന്ന നചുട്യാനു ഹോലാ. ഹരേക് ആയതബാർ മധ്യാഹ്ന 12 ബജേ ര ശനിവാർ ദിവസോ 4 ബജേ.